എന്ത് സത്വമില്ലാമ. നോ ഇൻസ്ട്രുമെന്റ്സ്, നോ മ്യൂസിക്. മെതുവാകാണ്ട് അവർ പ്രസന്നത്തെ ഉണർന്നു കൊള്ളുമ. അവർ ഇറങ്ങി വന്നിരിക്കുന്ന അവരെ നേസിക്കുന്ന കർത്താവിന്റെ പിള്ളയെ ഇന്ന് ഇരവ് വേളയിൽ അവരുടെ കൊണ്ടുവന്നതിൽക്ക് ഒരു നോക്കമുണ്ട്. അവരെ നേസിക്ക, അവരെ പാട്, അവരത് അൻപൈ പറ്റിക്കൊള്ള. ഉൻ വാഴ്ക്കയെ അവർക്കാകെ ഒപ്പുകൊടുക്ക. ഏതോ ഇങ്ങ് വീഡിയോ പാർക്ക്, ലൈറ്റിംഗ് പാർക്ക് നാം വരവില്ലേ. യേശുപ്പാവിന് അൻപൈ ഉണർന്നു കൊള്ള നാം വന്നിരിക്കോ. നീ അവരെ നേസിക്ക വേണ്ട. എന്നോട് ചെന്ന് മെതുവാ പാടുവെങ്കിൽ ആ നാനും നേസിക്കുന്നേ.